0: സമാവഗഡ് തിവഹി എഫ് എമ്മും തിവഹി എഫ് എം തിവഹി നായകും.
1: നൂറ് എക്കെ മെഗാഹെർട്സ് തിവഹി എഫ് എം.
2: ലവ് എ കഫ്വ ലവ് എ

0: ദിവഹി FM, ദിവഹി നൈറ്റ്.
1: Nur die Ecke Megahertz, die wir hier finden.

0: അവരും വണിഹയെ
1: ഇന്നീലക്കും റസൂലുൻ അമീൻ
0: ഹമകഷവറും അഹുറിനി ത്യബാ മീഹുങ്ക ഗാത ഫൊനുവാഫാവാ അമാനാത്തിരി റസൂലക്കീമേ.